0: എവിട്ട് ജീവമാണ് സത്വയാൻ സതരദേനാ ഗായനാ കർബീൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശ്യേ പാലുതു
0: എവിട്ട് വെടി മഹല്ലോ 24 ദേനാ തുണവന സ്വർഗ്ഗേ സിയോൻ ഹി വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമ ദേവിയൻ വാർസേദിരിയേ വെന്ദ വെട്ടിപ്പിൻ ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ